യശോത്രങ്ങളെ കേട്ടോണ്ടുള്ള ഹരിദ്രേഡി സാറും ഗുൺസീറോ സെവൻ പോയിന്റ് എയ്റ്റ് എഫ് എം ഇത് രംഗരംഗരോ ജീവന മൈക്കാൽ കാര്യക്രമ കേട്ടോണ്ടുള്ള മുണ്ടിയുണ്ടല്ലോ നാനിങ്ങളോ ആർ ജെ സൈഫുള്ള കുത്ത സോ അതേപോലെ മേ പൽക്ക പറഞ്ഞോട്ടിന്ന് കുറിമൂത്തോ എന്തരല്ല അനാഹുത വേറെ വേറെ രീതിയിലും ഘടന അത് സ്റ്റാർട്ടിങ് നടക്കുന്ന മുന്നേ ഞങ്ങൾ അതിൻ്റെ ബഗ്ഗത്തിൽ ആയത്തര ഞങ്ങൾ അതിൻ്റെ ബഗ്ഗെ കെയർഫുള്ളായി തിക്കുന്നു ചിലരെങ്കിൽ കുറെ വിചാരത്തൊട്ടുക കൂടെ മുണ്ടിയുണ്ടിന്ന് പിന്നെ സ്കൂൾ അത് ഇത് കണ്ടല്ല രജ കൊടുത്തുണ്ടായെങ്കിൽ മക്ക സേഫ്റ്റി ആയിത്തുള്ളാറ ചിലരെങ്കിൽ ഒരു ബിസിയത്തിൽ മക്കളെ ഒരു സേഫ്റ്റിക്ക് പിന്നെ കുറേ രജ കൊടുക്കുന്നതായിട്ട് ബട്ട് മക്ക എന്തരാക്കറ പുറത്ത് പോകണ്ടോ നീന്തോ അഥവാ പൊലരർഗു പോകണ്ടോ അഥവാ പുറത്തരോട് എന്തരല്ല കറണ്ടര കമ്പുണ്ട് സോ അവിടെ പോയിത്തല്ല കളിക്കുറോ സോ ഇങ്ങനത്തെതിലെല്ലാം പോയിൻ്റായെങ്കിൽ അവിടെ ഒരുത്തല്ല പ്രോബ്ലംസ് എല്ലാം ക്രിയേറ്റ് ആക്കിയത് വിടുറാറ് സോ ഇങ്ങനത്തെതിലെല്ലാം ബഗ്ഗെ ഒരു ജാഗ്രൂകത അത് ഞങ്ങളുടെ പേരൻസ്മാരായ സബ്ളു ഞങ്ങളുടെ കണ്ഡിതമായിട്ട് ഇക്കൊന്ന് ചിലരെങ്കിലത്തെ ഒരു വിചാര പിന്നെ ആയത്തര ദൂരെ പോകേണ്ടെങ്കിലത്തെ ഒരു ടൈം കൂടെ ഇതായിട്ടിക്കറി എഞ്ചതുണ്ടായെങ്കിൽ ഇപ്പോഴത്തെ ഒരു ക്ലൈമേറ്റ് കൂടെ അതൊരു ഇത്തല്ല കാമായിട്ടുള്ളെങ്കിൽ ഒരു ക്ലൈമേറ്റ് ഇത്തിക്കറി ഇങ്ങനത്തെ സന്ദർഭത്തിൽ ഒരുത്തല്ല പുറത്ത് പോകണം ഒരുത്തല്ല വേറെ വേറെ ദൃശ്യങ്ങൾ നോക്കണം അഥവാ പ്രകൃതിയിലെ ആ ഒരു ഈ ജലക്ക് ഞങ്ങൾ ഈ ടൈമിൽ നോക്കണോണ്ട് ചെന്തായിട്ടിക്കറി ഞങ്ങൾ ഇപ്പോൾ വേറെ വേറെ മുഖത്ത് പോകണ്ടോ അപ്പോൾ വേറെ വേറെ മുഖത്ത് ഞങ്ങൾ പ്രവാസമ അഥവാ എന്തരെ പിക്നിക്ക് അഥവാ ടൂറ് ഇതെല്ലാം ബൈക്ക് റെൻ്റായെങ്കിൽ അത്രമേ ജാഗ്രത ഞങ്ങളുടെ ബേനാവും അത്രമേ ജാഗ്രൂകത കൂടെ ഞങ്ങളുടെ ബേനാവും സേഫ്റ്റിക്ക് ബേനായിട്ടുള്ളെങ്കിൽ കുറേ ഐറ്റംസ് കൂടെ ഞങ്ങളുടെ ബേനാവും എന്തെങ്കിൽ മെഡിക്കൽ കിറ്റ് ഇതെല്ലാം കൂടെ തുർത്തു സന്ദർഭത്തിൽ ഞങ്ങളൊട്ടിക്കെ ഞങ്ങൾ ബൈച്ചോണ്ടേ ഞങ്ങൾ ഓടുകയെങ്കും പിക്നിക്ക് ടൂറുക ഈ സന്ദർഭത്തിൽ പോകേണ്ട തലത്തിൽ ജാസ്തിയല്ലേ സോ അപ്പോൾ ഞങ്ങളുടെ ആ ഒരു മെഡിക്കൽ കിട്ട അഥവാ തുർത്തു സന്ദർഭത്തിൽ എന്തെല്ലാം അഗത്യത്തെ കുറിയ ഐറ്റംസ് വേണം സോ അതെല്ലാം ഞങ്ങളൊട്ടിക്ക് ബൈക്കരുത് ഇതെല്ലാം കൂടെ ഞങ്ങളെ ഒരു സേഫ്റ്റിക്ക് ബേനായിത്തിക്കറ സോ ഐ സബ്ലു എല്ലാ ബിസിയെ തൊട്ട് ഞാൻ ചെന്നോണ്ടുള്ള എന്തൊരു ചെന്നിട്ടായെങ്കിൽ ഒട്ടാരയത്ത് ഞങ്ങളുടെ സേഫ്റ്റി വെരി ഇമ്പോർട്ടൻറ്റ് സോ ഇതിൻ്റെ ബഗ്യമേ ഞാൻ പലക്ക പറഞ്ഞുകൊണ്ടിരുന്നതായിട്ടിക്കറ പിന്നെ ഒന്ന് ഞങ്ങൾ നോക്കോ പോയിന്റ് കണ്ടായെങ്കിൽ ഇപ്പം എല്ലാം കോൺസെൻട്രേഷൻ ഇപ്പല്ല എസ് ഐ ആർ ഏതേത് രൂപത്തിൽ ചുമ ആൽമാർ കുറത്തല്ല ഗുന്തലായ രൂപത്തിലുണ്ട് കൊറിയ മൂത്ത് നമുക്ക് നോക്കി പോയിട്ട് കണ്ടെ ബി എൽ ഒ ടു ചെന്ത ആറെല്ലാം ബന്ധമുണ്ടുള്ളാറ് അങ്കും കൂടെ അതിൻ്റെ ബഗ്ഗെ മാഹിത്തിയെ ഒരു അസ്പഷ്ടമായ രൂപത്തിലുണ്ട് സോ ഒരു ആമേഘത്തിൽ ഇതിൻ്റെ പ്രക്രിയ നടന്നുകൊണ്ടുണ്ട് ചിലരെങ്കിത്തു കുറിയ വിചാരങ്ങൾ കൂടെ നമുക്ക് നോക്കോ കിട്ടിയത് എന്നുവെച്ചാൽ ഇപ്പത്തും എസ് ഐ ആർ പ്രക്രിയ ആരംഭായിരുന്നു ഓൾറെഡി സോ ബി എൽ ഒ ചെന്നെങ്കിൽ മതഘട്ട അധികാരി ഉണ്ട് ചെന്ത് സോ അങ്ങും കൂടെ എനിമറേഷൻ ഫോം എന്തുണ്ട് സോ അത് എല്ലാം കൂടെ ഹഞ്ചിക്ക് ആക്കിട്ടുള്ളൊരു പ്രത്യേകത്തു ആയങ്ക ഈ ഫോം ഞങ്ങൾ ഓടെ ഫില്ലാക്കുന്നു അതിർ ബിസിയത്തിലായിട്ടിക്കറി ഉടനക്ക് പ്രോബ്ലംസ് ക്രിയേറ്റ് ആയിട്ടുള്ളൂ അഥവാ അതിൻ്റെ ബഗ്ഗെ ചുമ ഗുന്തല

0: നിക്കുന്നുള്ള റേഡിയോ സാരംഗ 107.8 FM ഇത്തെ ഇഞ്ചിപ്പ കട്ടീലു പദവിപൂർവ കോളേജ് ദ ശ്രീ വിദ്യാസഭാഭവനട് കട്ടീലു ശ്രീ ദുർഗാ പരമേശ്വരി ദേവള ശിക്ഷണ സമൂഹ സംസ്ഥിത സംയോജനട് ഭ്രമര ഇഞ്ചര തുളു ഉച്ചയോ ഈ ലേസിഡ് തുളുബരവും അഞ്ചനെ സാഹിത്യത ഓതു ഈ വിചാരത ബഗിട്ട് പാത്തിരുന്നാര് വിജയലക്ഷ്മി കട്ടീലു.
1: എന്ന ഊർദപ്പെ ഉള്ളാൾദിന് നിലവരയ്ക്ക് മൽത്തന്തു മിത്ത ചാവടെടുപ്പുന മാത മാനാധികത മണിട്ട് കുൽദിന മാതെരെല്ല പുട്ടിയ പാടൊന്നു തീർത്ത ചാവടിട് സീർദിന മാത സാഹിത്യ ബന്ധുലഗ് ഊര പര ഊർദ മന്ദിലഗ് മാതെരകല പത്ത് പിരല് ഒപ്പ മൽത്തന്തു പുട്ടിയ പാടൊന്നുല്ലേ ബാരി ഒഞ്ചി എനിക്ക് പെർമേദ വിചാര ദയപണ്ട യാനൊഞ്ചി കൽത്ത് ദിന ഒഞ്ചി ശാലട് എങ്കരട്ട് പാത്തരെ ഒഞ്ചി ഒഞ്ചി പൊറത്തു ഒന്ന് സിരി പൊറത്തുണ്ടേ പനൊലി നമ്മ ഇഞ്ചിന മുൽപ്പ നാലക്ഷര പാത്തിരുടണ്ടല്ല നമ്മ ഗുരുബല ഖണ്ഡിത ബോഡുഗെ തുളു ബരവും ഇനി നമ്മ സാമാന്യവാദ തൂപ്പ ഒൽപ്പ തുണ്ടല്ല തുളു കൂട്ട തുളു സഭയക്കുലു തുളുത്ത ഒഞ്ചാത്ത് ബഗെട്ട് കെലസാപ്പിന തൂപ്പ മൂലത്തുണ്ടല്ല മൂലു അഞ്ചനെ പരദേശോടു അവുല്ല ഒഞ്ചാത്ത് തുളു കൂട്ടലു തുളുത്ത ബഗെട്ട് ഒഞ്ചാത്ത് പുനെവുനേനു നമ്മ തൂപ്പ ദായക ഇത്തെ ഈത്ത് ഭംഗ ബരുടാവുണ്ടു നമ്മ തുളുവെരത്ത തുളുത്ത ബഗ്ഗെ നമ്മ യോചന കടിമയണ്ട പത്ത് വർഷം തുമ്പ തൂന്നക നമുക്ക് തുളു ഭാഷ്യത ബഗ്ഗെ ഈത്ത് മാത്ത വിചാരലു തിക്കതിച്ചു ഇത്തെ നമ്മ ഒഞ്ചി സാമാജിക താണ തൂണ്ട അത്രണ ഒഞ്ചി സഭ സമാരംഭം തൂണ്ട തുളുത്ത ബഗ്ഗെ ഗട്ടി സൊരട്ടു പാത്തേർ നക്കലു മസ്തു ജന ഉള്ളേരു കാരണതാനേ നമുക്ക് ഇത്തെ ഗൊത്താത്തണ്ട് നമ എന്നൊന്നിത്ത തുളു ഭാഷ ഒഞ്ചി കന്നഡത ഉപഭാഷ പണിത് അണ്ട കന്നഡ ഭാഷ പൻപിന കടൽദ എർത്തേക്ക് നമ്മ തുളു ഭാഷ തോടുത ഒഞ്ചി എല്ലിയ പറപ്പോവാതേ ഒരുണ്ട് അവ തോടുത പറപ്പോവാതേ ഒരിയരെ കാരണ നമ്മ അവന് ഗലസു ജന ഗൊത്തിജി ആയിത്ത ബഗെട്ട് ഒഞ്ചാത്ത് കെലസ ആത്തണ്ട ഇജ ഗൊത്തുജി ഏപ്പ അക്കാഡമിലു തുളു ഭാഷക അക്കാഡമിലു സുറുവാണ്ട അത്തണ്ട തുളു ഭാഷത പൊർമാട്ടകു ഒഞ്ചാത്ത് സംഘ സംസ്ഥയിലു സുറുവാണ്ട അപ്പക തുളു ഭാഷകോസ്കര ബറവുലു സുറുവാണ്ട് നമ്മ ദുമ്പുതന്നെ ഭാഷയിലെന്ന് തൂപ്പ ദുമ്പുതന്നെ ബുക്കുലെന്ന് തൂപ്പ നമുക്ക് പമ്പന ബഗ്ഗെ ഗൊത്തുണ്ടു കുമാരവ്യാസന ബഗ്ഗെ ഗൊത്തുണ്ടു നനേതോ കവിക്കലിന ബഗ്ഗെ ഗൊത്തുണ്ടു ആണ്ട അവേ ഛന്ദസുടു അവേ രഗളിടു രഗളെ പണ്ട ഹരിഹര കവിന്നെ നമ എന്നതിത്ത ആണ്ട അവേ രഗളിടു നമ്മ മന്ദാരകേശവ ഭട്ടർ രാമായണ ബരത്തിരുന്ന് നമുക്ക് ഗൊത്തുജി ദയപണ്ട നമ കൽദിജ അഞ്ചനെ ഭാമിനി ഷഡ്പതി ആവട് അത്തണ്ട ചമ്പു സാഹിത്യ ആവട് ഒന്ന് മാത്ത കന്നഡു മാത്രാന്ന് നമ എന്നത അരുണാബ്ജന മഹാഭാരത കത്തെ നമുക്ക് ഗൊത്തേ ഇജ്ജി നമ്മ തുളുട്ടുള്ള അഞ്ചനെ ചന്ദോബദ്ധവത് അഞ്ചനെ പമ്പനഞ്ചിന അഞ്ചനെ കുമാരവ്യാസിന വ്യാസനഞ്ചിന ആത്ത് പെർമേദ ജനക്കുലു ഇത്തേരു കവിക്കുലു ഇത്തേരു സാഹിത്യലു ഇത്തേരു പൻപിന വിചാര ഇഞ്ചിപ്പുക ഗൊത്താണ്ട് ഐത്ത ബഗ്ഗെ ഒഞ്ചി ഐത്ത ബഗ്ഗെ സംശോധന കേന്ദ്രലാവടാണ്ട് ആണ്ട നമുക്ക് ഗൊത്തിജാന്നെ ഏതോ സംസ്ഥയിലു ഐത്ത ബഗ്ഗെ ബേലമൽ തൊന്നിത്ത നമ്മ ഒഞ്ചൂറ് പിര പോനക തുളുക്കൊഞ്ചി ശബ്ദകോശ സാരത്ത എടമനുത്ത എൺപത്താജെട്ട് ഒഞ്ചി സുറൂത്ത തുളുക്കൊഞ്ചി ശബ്ദകോശ ആരംഭാണ്ട് അവല ജർമ്മനി മിഷനറി തക്കുൾ ബരുടാണ്ട് നമ്മ ഊർദ ഭാഷത കമ്മിന നമുക്ക് ഗൊത്താജാന്തെ പോണ്ടു അക്കുലു മൽത്തിന ബേലെ മാമല്ല ബേലെ തുളുനാട് ഏ പല മതപ്പര അവന്യനഞ്ചിന ബേലെ സുറൂട്ടു കെമ്മാർ പൻപിനാറ് അമ്മാൻ പൻപിന അക്കലു അക്കലു ഒഞ്ചി രണ്ട് സാര പദക്കുലിന് ഒട്ടു മൽത്തിയർഗെ ഊരൂരുക്ക് പോയരു അക്കലു ദായഭത്തിയർ പണ്ട അക്കല പ്രാർത്ഥന ഗീത്തെ ഒപ്പു അത്തണ്ട അക്കല അവേത്തോ വിചാരലൊപ്പു അവന് തുളുനാടു തിരിപ്പാവടു തുളുവീർന്ന ജനക്കിലേക്ക് ഗൊത്താവടാണ്ട അക്കല്ല ആ പ്രാർത്ഥന ഗീതയിലേന മുട്ടാവടുണ്ടാണ്ട നമ്മ തുളു ഭാഷ കൽപ്പുട പൻപിന ഉമേത് അക്കലേക്ക് പത്തുണ്ട് ഐ കൊഞ്ചാത്ത് സംസ്ഥയിലേന മൽത്തൊണ്ടേരു അയിരുത് പൊക്ക ശബ്ദകോശ ആവോടു ഒന്ന് തുരു മൽത്തൊണ്ടേരു നമ്മ ശബ്ദകോശ മൽത്തത് തെരിയൊന്നു ബൊക്ക അക്കളുടെ പാത്തിരടു ദായ പണ്ട അക്കലിന അപ്പ ഭാഷയുടെ പാത്തിരട മാത്രം അക്കലും മുട്ട പറപ്പേരു ഇനി രണ്ട് സാറത്ത അതിനൊത്ത രാഷ്ട്രീയ പഠ്യക്രമ ചൗക്കട്ടോട് തൂപ്പ ഔ പൻപിനില ആത്തെ അപ്പ ഭാഷയുടെ ബറവ് കൽപ്പാലേ ഒഞ്ചി നാലിനെ മുട്ടാണ്ടല്ല അപ്പ ഭാഷയുടെ ബറവ് കൽപ്പാലേ നമ്മ നീനു ഹേഗിദ്യാ അന്ന് കേന്നെടുതല നമ്മ ഊർദ കണ്ട എഞ്ചല്ലാറ് ദാന വിശേഷ ഒന്ന് കേന്നക ആ ഒഞ്ചി മോക്കെ ജാസ്തി പറപ്പുണു ಅಂಚೆನೆ ಅಕುಲ್ ಅವೇನೆ ಮಲ್ತೇರು ರಡ್ಡು ಸಾರ ಪದಾಂಡು ಐರ್ದು ಬೊಕ್ಕ ರಾಬರ್ಟ್ ಕಾಲ್ಡ್ವೆಲ್ ಮೇರು ಪದ್ನೋರ್ಮ ಸಾರ ಒಟ್ಟು ಮಲ್ತೇರು ಐರ್ದು ಬೊಕ್ಕ ನಮ್ಮ ಗೋವಿಂದ ಪೈ ಸಂಶೋಧನಾ ಕೇಂದ್ರ ಅಶೋಕ್ ಕಾಳ್ವೇರು ಉಲ್ಲೇರ ಆರು ಐತ ಆರೈತ ಬೆರಿಮುಲ್ಲ ಐತ ಬಗ್ಗೆ ಆರಡ ಮಾತ ವಿಚಾರ ಗೊತ್ತುಂಡು ಅರ್ನ ಪೊರ್ಲುದ ಪಾತ್ಯರ ಕೇಂದ್ರ ಆರ್ ಮಸ್ತ್ ಆ ತುಳಿತ ಭಾಷೆಯನ್ನು ಪರಮಾಟ ಮಲ್ದಿನಾರು ಐತ ಬಗ್ಗೆ ಸಂಶೋಧನೆ ಆಳವಾದ ಮಲ್ದಿನಾರು ಪದ್ನೆಡ್ಮ ವರ್ಷ ಗೆತ ನೋಡಾಂಡು ಒಂಜಿ ಸಂಶೋಧನಾ ಕೇಂದ್ರ ಹೊಡೆದು ಅಕುಲು ಒಂಜಿ ಚೂರು ಹೆಚ್ಚು ಕಮ್ಮಿ ಆವಂದಿ ಲೆಕ್ಕ ಊರೂರಿಗೆ ಪೋದು ಊರೂರಿಗೆ ಪೋದು ನಾವುಡೇರ್ನ ಅತ್ತುಂಡ ಉಪಾಧ್ಯಾಯರ ಕಲ ಒಂಜಿ ಪೊರ್ಮಾಟಿಗೇಡು ಆಜಿ ಸಂಪುಟ ಆಪಿನ ಒಂಜಿ ಲಕ್ಷರ್ದು ಮಿತ್ತು ಪದ ಉಪ್ಪುನ ಪದೊಕ್ಲೇನು ಒಟ್ಟು ಮಲ್ತದು ಒಂಜಿ ಶಬ್ದಕೋಶ ಆಂಡು ಇನ್ನು ಏತು ಜನತೆ ಇಲ್ಲಾಡು ಉಂಡ ಗೊತ್ತುಜ್ಜಿ ಒಂಜಿ ಲಕ್ಷರ್ದು ಮಿತ್ತದ ಶಬ್ದಕೋಶಡು ತುಳು ಶಬ್ದಕೋಶಡು ಉಂಡು ಅಂಡ ಇನ್ನು ನಮಕವು ಉಂಡು ಒಂದು ಕೆಲವರಿಗೂ ಗೊತ್ತೇಜ್ಜಿ ತುಳುಕೊಂಜಿ ಡಿಕ್ಷನರಿ ಉಂಡ ಇಂಚಕೇನು ನಕು ಲವ್ಲೇರು ತುಳು ಎಮ್ಮೆ ಮಲ್ಪುನಗ ದಾಯ ತುಳು ಬೋಡು ನಿಕಲಿಗು ತುಳು ದಾಯ ಕಲ್ಪೋಡು ಒಂಜಿ ಸಾರತ್ತ ಎಡಮನೂತ್ತ ಪದ್ನೇಳು ಇಡೀ ನಮ್ಮ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಗೂ ತೂಂಡ ಆಜಿನ ಏಳ್ನೆಟ್ಟು ಒಂಜೊಂಜಿ ವಿದ್ಯಾರ್ಥಿಗಳು ದಿಕ್ಕುವೆರು ಬುಕ್ಕ ಮುನ್ನೂದು ನಾಲ್ನೂದು ಐನೂದು ಆಜಿನೊಂದು ಒಂಜಿ ಸಾರತ್ತ ಎಡಮನೂದು ಚಿಲ್ಲರೆ ಜೋಕುಲು ತೃತೀಯ ಭಾಷೆ ಅದು ತುಳುನು ಕಲ್ತೊಂದುಲ್ಲೇರು ಐಟು ಅಕ್ಕಳ ಒಂಜಿ ಜೋಕೊಳ್ಳೆ ಎಂಕುಲ್ ಕೇನಾಗ ಹೈಸ್ಕೂಲ್ದ ಜೋಕೊಳ್ಳೆ ಕೇನಾಗ ನಿಕ್ಲಿಗು ತುಳು ಕಲ್ ದಾಯ ಮೂಜಿನ ಭಾಷೆ ಅದಿಗೆ ತೊಂಡರು ಹಿಂದಿ ದಾಯಿಗೆ ತೊಂಜಾರು ಕೆನ್ನಾಗ ಹಿಂದಿ ಏಪಲ ಕಲ್ಪೊಲಿ ವಾ ಊರುಗು ಪೊಂಡಲ ಕಲ್ಪೊಲಿ ಅತ್ತಂಡ ಮಾಧ್ಯಮನು ತೂದು ಕಲ್ಪೊಲಿ ಟಿವಿಲೇನು ತೂದು ಕಲ್ಪೊಲಿ ಬಂದ್ಪೇರು ಅಂಡ ಈ ತುಳು ಭಾಷೆನು ಅಕಲು ಪಾಠ ಮಲ್ಪನಗ ಎಂಕ್ಲಿಗೆ ಎಂಕಲ ಇಲ್ಲಡೆ ಕುಲೊಂದು ಪಾಠ ಕೇಣಿಲ್ಲ ಕಾಪುಡು ನಮ್ಮ ಪಾತ್ಯರನ್ನ ವಿಚಾರಲು ಅತ್ತಂಡ ಒವೇ ಒಂಜಿ ಗಹನವಾಯಿನ ಒಂಜಿ ಆ ತರ್ತ್ಯದ ವಿಚಾರ ಅಂಡಲ ತುಳು ಭಾಷೆಡೆ ಎಂಕ್ಲಿಗೆ ಅಕಲು ಪಾಠ ಮಲ್ಪನಗ ಬಾರಿ ಪೊರಲುಡ ಅರ್ಥಾಪುಣ ಒಂದು ಎಂಕುಲು ಒಂಜಿ ಕೆಲವು ಜೋಕ್ಲಿಡ ಕೇನೊಂದು ದಾಯನಿಕುಲು ತೃತೀಯ ಭಾಷೆ ಅದು ತುಳುಗೆ ತೊಂಡರು ಬಂಡು ಆ ಮೋಕೆ ಮಾತ ಜೋಕ್ಲಿಗಲ ಬರಡು ಆ ಭಾಷೆದ ಮೋಕೆ ಮಾತ ಜೋಕಲಿಗಿತ್ತುಂಡ ನನ ದುಂಬಗಂಡ ನನಾತು ಈ ತುಳುತ ಬುಲಿಚಿಲು ಆವು ಪನ್ಪಿನ ಒಂಜಿ ಯೋಚನೆ ಐತ ನಿಟ್ಟಿಡು ಕೆಲಸ ಮಲ್ದೇರು ಅಕಾಡಮಿದಕ್ಕಲು ಐತ ಬಗ್ಗೆ ಭಾರಿ ಕೆಲಸ ಮಲ್ದೇರು ಐಕೋಸ್ಕರ ಶಿಕ್ಷಕಿ ನಕಲೇನು ದೀದು ಅಕಲೆಗು ಪನವು ಮಾತ ಕೊರೆದು ಸಹಕಾರ ಮಲ್ದೇರು ನನ್ನ ಬರವುದ ಬಗ್ಗೆ ಇಟ್ಟು ಪೋಡಂಡ ತುಳು ಭಾಷೆದ ನಮ್ಮ ಐತಕ್ಕೇನುವ ಒಂಜಿ ಒವೇ ಒಂಜಿ ಏತು ಸರಳ ಉಂಡು ಇತ್ತೆ ಒಂಜಿ ಭಾವಗೀತೆ ನಾಡೋದಂಡ ನಮ್ಮ ಪತ್ತಿರುವ ವರ್ಷದ ಪಿರಾವದ ಬುಕ್ಕುನೇ ತೂಡು ಭಾವಗೀತೆ ಬರೆಪಿನಕುಲಿಜ್ಜಿ ತುಳುಟ್ಟು ಮಲ್ಲಮಲ್ಲ ಗ್ರಂಥೋಲು ಬರೊಂದಿಜ್ಜಿ ಇತ್ತೆ ನಮ ಏತು ತೂವಡು ಉಂದಾಂಡಲ ಒಂಜಿ ಪತ್ತು ದಶಕೊರ್ದು ದುಂಬುದನೆ ತೂವಡಾಪುಂಡು ಇತ್ತೆ ದಾಯ ಬರ್ಪುಜಿ ತುಳು ಬರವುದ ಬಗ್ಗೆ ದಾಯ ಕೃತಿಕಲು ಬರ್ಪುಜಿ ಒಂಜಿ ಒಂಜಿ ಯಾನು ಒಂಜಿ ಸರಳ ಒಂಜಿ ಭಾವಗೀತೆ ಅತ್ತ ನಾವು ಭಕ್ತಿಪೂರ್ಣವಾದ ಎಂಚ ಪಂಡ ಇತ್ತ ಒಂಜಿ ಸೀತಾರಾಮ ಕುಲಾಲು ಪಾಡು ಅಕಲ ಒಂಜಿ ರಚನೆ ಒಂಜಿ ಭಕ್ತಿಗೀತೆ ನಾರಿ ಎಂಚ ಪನ್ಪೇರು ಪಂಡ ಮೀ

മാറ്റുള്ള വൺ പേര് കോരികേലത്തിന്റെ പുള്ളിയാണ് എന്നാണ് പുള്ളിയായി ബുക്കണേ കോരികേലപ്പുണ്ണത് ഏരകളെ കുട്ടി ഞാൻ നിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കിൾ കേനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM റംഗ് റംഗ് ദ പതുക്കെ.